കാഫിർ കമായി മുനാഫിഖ് കം ഗ അറബി മാ ഹർ ഖഷ്കം ബുടെ അദി അല്ലാഹ് ഇകലാംഗ റസൂലായ ബാവാലവി തകതിഗെ ഇൻത നേങ്ങും ഔലാ കം ബുടെ അല്ലാഹി മുളദ്ദിനോടിഗം വ ഹകീം വന്ത റസ്കലാംഗെ.

ഫാനു എവരൻ ഖാഹിർ ഖുർബാനെ അദി എവരൻ നം ഹേകൻ ഇതുരു കൊദ്ദിവാനെ സദഖാതെ എവരൻഗെ മുദലും കലേ ഫാനു നംഗവാഷെ അദി എവരൻ നട്ടകാ കലേ ഫാനു ദുആ ഖുർബാഷെ ഹമ കശറും കലേ ഫാനു ഗ ദുആയകി എവരൻ നം ഒയ ഹിംഹമ ജഹമകായി റഹ്മതകെ അല്ലാഹി മൊളങ് അസ്സവാ വടുഗംവാ മൊളദ്ദിൻ വടുഗംവാ റസ്കലാംഗേ.

അസ്സലാമു അലൈക്കും. എംഹാമുദ്രി നമ്പർ ബാച്ചോ രതി ഉഫാ വരെ വകുത്ത് കൊളക്കാങ്ങതുമോ മി അതുഗ അതുഗരാജ് പ്രോഗ്രാം ആക്മി പത്തൽ കൊല്ലി അൽഗുനർഷത് നസിം അതുഗരാജ് മെത്ഗ പ്രോഗ്രാം അരുൺ മെൻ കൊറിയ കെന്താണി ഇതിഹേ ചഹന്ദ മി അതുഗ പ്രോഗ്രാം കൊറിയ കെന്താറുക മി അത് ബലാല മുഹിമു കഥത്തോക തിരേക വാപ്തിനതു കൗൺസില റൈതും കുളിക സാധിച്ചേക്ക് സാലിസ് ഹൈബണാർഗ് അൽഹായിതപമുങ്ങണ്ണ തയ്യാറിത്തക്കുളെ മൗലുമാത് ഇമണാലാണ് ദെ സാധിച്ചേക്ക് സാലിസ് ഹൈബണാർഗ് അൽഹായിത താ ബുരുണി കൗൺസിലും മമങ്ങണ്ണ തയ്യാറിത്തക്ക് ബെസ് പലാലാണ് ദെ ഇതുമായി മിബാഗ് അൽഗുണ മെതുവാഹകാലാണ് കുളുത്തു ഫുഷി കൗൺസിലെ കൊമ്പടി പോർട്ടലും ദെമുങ്ങണ്ണ ഹിത്മെത്തക്കാകുളേകത്തു മി അതുക അതുകരാജ പ്രോഗ്രാം ഗൈസ് അവസ് കളിയക്കും മി ബയ ബലാലാണ് ദെ പ്രോഗ്രാം കുറിയതാറുക ഹാ കൊല്ലതെ മി ദിവസം മിഫാഹം കൊല്ലവണി രാജഗേ ഹിസാബ്തക മൂസും ഗോസ് ദിവസരേകുക ദെ മിഹാരസ് മിവണി മുസ്മാ ബെഹ്ദാരായ ഹുദു സമാല നരഫ ഹുദു സമാല നരഫ മിവണി ഗഫൽ അലിഫത്തളും ഫിഷ്കൻ അട്ടു സിറ്റിയ മി അതു മെന്തുരു കുറി എഗാരകടി തിരിയ ഹമയ ഹുദ സമാൽക കടിയക്കു നവാർ മേല സൗസ് മേല അതിമത്ക ബാർമിൻ ഗവാജോങ് അതി വിലാഗണ്ക കടിയക്കു സാളിസ് മേല വേഗതവെ കണുത ഗതവാണുക്കമ ലഫാകുരുവേക്കമ മുസ്മ ബെഹ്താരമിവണി മൗലുമ തെവ്വാഫ എമ മൂസ്മ സമാലുമ അഴുൻമെ നീ കുറഞ്ചേ മുഹിമ്മ കഥത്തക്ക എമ കുറഞ്ചേ ഹാസുകത്തേക്ക കണുതതുരു കുറ ഫരാത്തക്കും കൺമതിയെ റക്കാതിരിക്കമ സലാമത വിസ്നേമക്കി മി റക്കാവിത്തി ബിയ ദത്തുരേ പുണാഫതാ മി സലാമത റക്കാത്തിരിക്കമേകത്തും വരമുഹിമുഖമേ തെ മി അതുക പ്രോഗ്രാമെ സൗകര്യ ദാനി ദായരുക രീത്ലവത്തക്കുറിയ മി ദനിഹമ്മ പ്രോഗ്രാം ഫഷാനി രീത്ലവേക്കും

0: ഞങ്ങളൊക്കെ മരുചവണിമ ഒരാക്കമെമ്പ ഞങ്ങളുമാണ്.
1: ഫഹുവ കുതാജ് എന്നിവ ഹലോയായ കുണ്ണാണ് എന്ന് അതല്ലേ.

0: එංහා 741 kHz medium wave 890 MHz FM band
1: දිවෙහි රාජ්‍යයේ අඩු කඩින් ඉරොසි හගඩි 30 මිනිත් මේ දිවෙහි රාජ්‍යයේ අඩු
2: මුස්හෆු ෆිලාවලේ
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് മുസ്തഫൻ ഫിലാവളെ മിസിൽസ്ലാഗ് പ്രോഗ്രാം താടോ സ്വാമി ഗദവായ മഹബ്ബേ ഫണ്ണ മർഹബ ഗന്നമ പ്രോഗ്രാം ആക്ക ബദൽ കൊല്ലി ആളുകൊണ്ട് ആളുകൊണ്ട് മീ മുഹമ്മദ് റമീസ് മുസ്തഫൻ ഫിലാവളെ മേതുക പ്രോഗ്രാം ഗമ ഗ്രസ്തനെ സൂറത്തു സാരിയാത്തുക എത്തിരിസ് വനായത്തും ഫെഷകൻ സൂറത്തുക ഫൻസാസ് എവനായത്തുക നീല പ്രോഗ്രാം ബാരി വാദരി വരുണക്കി ഫാത്മത് ഷബീന നാസ്മ അബ്ദുർ റഷീദ് ഫാത്മത് അൽദീദി അതി ഫൗസിയ മുഹമ്മദ് ಫಿಲಾವಳೆ ಅಕ್ಬದ್ದು ಕುರಾನಿ ಅಲ್ಕಾರಿ ಅಲಿ ವಹೀದ್ ಅಬ್ದುರಹಮಾನ್
4: ಅಸ್ಸಲಾಮು ಅಲೈಕುಮ್ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು ಮುಸ್ಹಫು ಫಿಲಾವಳೆಗೆ ಮಿಯದುಗೆ ಮಿ ಪ್ರೋಗ್ರಾಮ್ ಗಕ್ಕಿಯವಾಣಿ ಸೂರತು ದಾರಿಯಾತುಗೆ ತಿರಿಸ್ ಎವ್ವನ ಆಯತುಂ ಫಶಾಯಗೆ ಎ ಸೂರತುಗೆ ಫನ್ಸಾಸ್ ಎವ್ವನ ಆಯತುಗೆ ನಿಯಲ ಮಿಯದುಗೆ ಮಿ ಫಿಲಾವಳು ಮಿವಣಿ ಫಸ್ಸತೇಕ ಬಾವಿಸುವ ಸಫಹಾಗ ಮೆದುಗೆ ಫಿಲಾವಳು ಎಮ್ಮೆ ಫುರತಮ ಮುದರ್ರಿಸ್ ಕ್ಯಾದೇನ ಹುರಿ ಹಾಕುದಿವಸ್ ಅಡುವ ಅಂತಿಬೇತು ಅಊದು ಬಿಲ್ಲಾಹಿ ಮಿನಶ್ ಶೈತಾನಿರ್ ರಜೀಮ್ ಬಿಸ್ಮಿಲ್ಲಾಹಿರ್ ರಹ್ಮಾನಿರ್ ರಹೀಮ್ ಕಾಲ ಫಮಾ ಖತಬುಕುಮ್ ಅಯ್ಯುಹಲ್ ಮುರ್ಸಲೂನ್

0: അംഗാദീ ഉംഗന്നാദി മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകോ
0: എക്വരി കമ്മായകോ
1: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകോ റയിതുന്ന എമ്മിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡിഹനുവെ മെഗാഹേർട്സ് എഫ് എം ബാൻഡ്

0: നഫ്സാനി ദുളഹേഖം.
1: ഇൽമി നൂറും ഹിത്തം ആരോ കുറുവ ദെദുണിയെ ബാജവരിക്കമ മകു ദക്കാതെ
2: തുളഹയോ ഫുതും തെരി ഉഫാവിരുമക രാസ്ത ഫഹിക്കൊത്തെ
1: ഉമ്മീദു ആക്കൊദ്ദി എക്കണിവരിക്കം ഫിലുവാതെ
2: ദിവഹിരാജ്യകെ അടു
1: എങ്ങാ സതർസേക സാളിസ് നുവൈ കിലോ ഹാർട്സ് മീഡിയം വേവ്
2: അടിഹ നുവൈ മെഗഹാർട്സ് എഫ് എം ബാൻഡ്.
3: ദിവഹി രാജ്യകെ മുനിഫുഹി ഫിലിമുകെ ദായരാകെ ഫണ്ണാനു നായകു
4: അരമണ തരിങ്ങ വാഹകത്ത
5: കൊമ്മെ അങ്കാര ദോഹ ഗിരേകണ്ട് എഗാര ചാ സ്റ്റുഡിയോ ഭഗുത്തും
6: പബ്ലിക് സർവീസ് മീഡിയ
7: മറിയം സാനി
8: ദുണിയൻ അണ്ണമുന്ദ ഹലുവി ബദലായകു ഇജ്തിമായി റക്കാതിർകം ഗെ നിസാം വറുഗദ കുറുമാ എ നിസാം തൗഗെ ദെമഹ
7: മുഹമ്മദ് നാസി
9: മെദു ഇർമതിഗ മിഹാർ കുറമുന്ദ ഹംഗുരാമയ ഗുളിഗെൻ ദുണിയേഗെ ബാസാറുഗ ഗസ്കാണാ ഗാഗുതൻ അനിക്കാവസ്
7: ആമ്രത് നൈഷ
10: തിവേഹി ദൗലത ഖിദ്മത് കുറുംഗെ ഇനാം ഗെ ഗതുഗ റൈസൽ ജംഹൂരിയ ദേവാനി അഡ്ഡനേക ഷറഫ് കെ ബെജ
7: ഹുസൈൻ റഷീദ്
11: റൈസൽ ജംഹൂരിയ ദേ ഹാസ സ്കോളർഷിപ്പ് ഗ ഗെന്നവി എംഎ ബോഡ ബദലകി തൗലീം ഹാസിൽ കുറു
7: മറിയം ഷഹാമ
12: ദേഹാസ് നവാരവണ ഹറഫ മെദു കണ്ടാലാഫാവ എ ലെവൽ എഡെക്സെൽ മേജോ നിംതിഹാൻ മിയാഹറും ഫെഷികെൻ അലുൻ രാജേഗ
7: മുഹമ്മദ് ഐഹം
13: ബൈനല്ലഖ്വാമി ടിടി ദാരാഗെ എംജിഎംഎസ് മഷോ മൈ ജൻഡ മൈ സ്ട്രെങ്ത് തകി അൻഹൻ കോച്ചിംഗ്
7: നഫാ നസീം
14: നൂസ്വരിന്ന ബദൽ കുറവ ബിഎംഎൽ ഗെ സിഇഒ മുഹമ്മദ് ഷരീഫ് ഫിദാളു മി ഫിയവളു തങ് അളുവൻ നിമ്മവ
7: ഹവ്വാ ഷീൻ
15: മജീദിയ സ്കൂൾ ഗെ സത്തവി ബിന അണ്ണ ആഹാര ഹുളൂമകി അമാസെ കമ തൗലീം
7: മറിയം അലി
16: അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ നുവത ADHD ഹുന്ന കുദിന്ന ബേനം
7: അദി ഐഷത്ത് അലീഷ
17: ബാതുൾ ഗ ഉന്ന ഹണിഫർ സർഹദ്ദു മിയഹറു ഗെ മന്താരെ സീസ്
7: മിൻ കൊമ്മ ബാവരിയ കവസ് വോട്ട് കുര ബേനി PSM മെ അമെ ദേരുക എംമെ മക്ബൂൽ ബാവരിയ അവ വോട്ട് ദെവ വോട്ട് ദെവേനി അംഗാർ ദോഗ ഹെന്ദുനു നുവേ ഇച്ഛ
18: Fahipe presents Best Radio Presenter Competition.
19: Best Radio Presenter Competition.
1: Mimu Bharat de co-sponsor ki Wholesale Point.
4: ಅಶಾರಹರು ದಶುಗೆ ದರಿಫುಳ ಇಂಟರ್ನೆಟ್ ಬೇಣು ಕುರುಮ್ಗೆ ಹುದ್ದ ದೀನುಮ್ಗೆ ಕುರಿ ಇಂಟರ್ನೆಟ್ಗೆ ಬೇಣು ಹೇಗುತ್ತುಗ ಹಿಫಾಣಿಗೊಯ್ ದರಿಫುಳ ದಸ್ಕೊದ್ದೆವ್ವ ಬೊಡು ಮೀಹಕ ಎಂಗುಮ ಕಾಣುಲ ಎವ್ವೆ ಸಾಫ್ಟ್ವೇರ್ ಡೌನ್ಲೋಡ್ ಕುರುಮ್ಗೆ ನುವತ ಇನ್ಸ್ಟಾಲ್ ಕುರುಮ್ಗೆ ಹುದ್ದ ದರಿಫುಳನ್ನು ದೆವ್ವ ಇಂಟರ್ನೆಟು ದರಿಫುಳು ಕುರಾ ಕಂಕಂ ಗಾತುಂ ಬಲ್ಲವ
3: ಬೇಕಾರು ಗೊತ್ತುಗ ಇಂಟರ್ನೆಟ್ ಬೇಣು ಕುರುಮ್ಗೆ ಪುರುಸತು ದೆವಿಜ್ಜೆ ನಮ ಏಕಮು ಹೀವಿಸ್ ನುಕುರಾವರ್ಗೆ ನೇದೇವೆ ಅಸರುತ ದರಿಫುಳ ಕೊಫ್ಫಾಣೆ ಮೇಕಮ ಸಮಾಲ್ ವಿಲವ್ವ
2: ದುನಿಯೆಗೆ ಹತರು ಬಿತು
0: ರಾಜೇಗೆ ಉತುರ ದೆಖುನು
2: ಖಬರ ಮೌಲೂಮಾತ್
0: ಹುಟ್ಟು ಮೆನ್ನೆತಿ ಸವ್ವೀಸ್ ಗಡೀರು
2: ದಿವಹಿ ರಾಜ್ಯಕ್ಕೆ ಅಡು
0: എങ്ങാ സതർസ്തേക്ക സാലിസ് നുവേ കിലോ ഹെർട്സ് മീഡിയം വേവ് അഡ്ഹ നുവേ മെഗാ ഹെർട്സ് എഫ് എം ബാൻഡ്.